കുടുംബത്തു കുറേ മിലാവാൻ മെസ്സേജ് ദേം പേണി ഫറാത്ത മിലാവാൻ മിഹാറു മെസ്സേജ് ദേവിജിക്കമ മെസ്സേജ് റദ്ദുവാ ഫരൻ അടു അടു അഹം ഹുരിക്കമ കുടുംബത്തു കുറേ ഗടി എഗാര ഗടി ഫണ്ണറ മിഹാറു മണി വേഫ വര കുടു കുട വകുത്തു കുറേ മിയോത്തി അണിക്കാശി ഹുന്തരിയക്കെ ഹിഗ്ഗെ അമൃത് ലവ മി ഫാറുഗെ ലവ യക്കി ഫിലിമു ദിൽ ഹേക്കി മാന്താണ് ഹി മി ഫിലിമ കുമാർ ഷാണു അതി അണുരാധ കിയാദി ഫാവ തൂപ്യാർ ഹേക്കി സിയോക്കെ മി സമ വര രീത് ലവ ദിവെങ്കെ തെരയകെ സ്വര മക്കൂദ് വകെ ദിയ ലവ മിഹാർ വെ സമ വര അടു അഹാല ഹിവ ഗിണു ദോസ്കൊല്ല പതി അടു അഹാല രെലവാഗെ രീതിട്ട ഇത്തുരു വകെന്ത ഹിഗ്ഗെ അമൃത് ലവേ

കണ്ടൂഫാ കുളിത്തേരേ ജെ ഹേഫിനിറോളിലിബുമുമ്മേഫുരേ വേവാരേ തെരേ. മീ ശംവേൽ ശംവേൽ ഗാഡു ദിവ്യ എഫ് എം.